ജയകുമാർ ജയചിത്രം അടുത്ത തിരക്കപ്പെടാം. അന്ത കാലത്തിൽ വിജയകുമാർ ഹദാനാണ് അടിക്കുമ്പോൾ നല്ല പാടലുകൾ അവർക്ക് കിടത്ത പാടലാണ്.